0: When headlines get louder,
1: we go deeper.
2: Say hello to Berlin Briefing,
1: your guide to Germany's impact on the world. Between East and West, autocrats and democrats, Germany's whole system is under stress.
3: Politics, power plays.
2: Pressure from all sides.
1: And the world around Germany is getting more dangerous.
2: Is democracy glitching? Too much noise, too little clarity.
0: We decode what it means for you.
1: From Berlin to right where you are.
2: It's all in Berlin Briefing on YouTube and wherever you get your podcasts.
4: East Asia, the world's most important economic region. Japan is preparing for conflict. South Korea is arming itself. Taiwan is fortifying its defenses. Former enemies are now allies as China tests the boundaries. Old enmities, new friendships. Watch the full story on YouTube.
5: This is DW News, and these are our top stories. Iran and the US have exchanged fire for the first time in a month. Iran State TV released this footage of what it said were missiles fired at US bases in Jordan. Earlier, the US attacked Iran's Larak Island, where it said it had targeted Iranian military trying to deploy mines into the Strait of Hormuz. The captain and several crew members of a passenger ferry that capsized off northern Cyprus have been detained by police. At least eight people died when the vessel rolled over shortly after leaving the port city of Kyrenia. Almost 270 people were on board. Most were rescued, but at least a dozen are reported missing. In Nepal, police have rescued a young girl from beneath the rubble of a building, days after a glacier collapse triggered catastrophic mudslides and floods. Rescuers have also forced an air pipe into a hydropower tunnel, where around 100 workers are believed to be trapped. The flooding has killed at least 800 people, and more than 3,000 are still missing.
6: Look at these lovely green chilies. Oh, you can't see them? Well, neither can I. This is probably the 10th plant that I've killed. It's almost impossible to grow anything here. The soil is poor, the water is hard, and the salinity doesn't help. But if it were up to me, I'd grow enough right here for at least my salads and my chutneys. And that got me thinking, what will it actually take to grow more of our own food?
7: After school, 8-year-old Keetana heads straight to her vegetable garden. She grows chilies, okra, and eggplant. But she can't do it alone.
8: കുളി പോകുമ്പോൾ അച്ഛൻ ആയിരിക്കും വെള്ളം ഒഴിക്കുക. പിന്നെ ഇതൊക്കെ നടുന്ന ദിവസമൊക്കെ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കോഴിവെള്ളമൊക്കെയാണ് ഇടുന്നത്. പിന്നെ ചില ചെടിയിലൊക്കെ ഇങ്ങനെ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് വേസ്റ്റ് വരുന്ന അതും കൊണ്ടാണ്.
7: The village of Kanjikuri in the southern Indian state of Kerala. Virtually everyone here grows vegetables and is self-sufficient. They farm organically, without chemical fertilizers or pesticides. The way these 9,000 families have worked together to build a local food system could serve as a model for other regions as well. Every pot and every kitchen garden and backyard is used for growing vegetables.
9: ദിവസവും നമുക്ക് പച്ചക്കറി രണ്ട് നേരം വേണം, കുറയാതെ രണ്ട് കൂട്ടം പച്ചക്കറി കുറഞ്ഞ് വേണം. അത് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് തന്നെ എടുത്ത് കഴിക്കും. അതാണ് നമുക്ക് ആവശ്യം, വിഷമില്ലാത്ത ഭക്ഷണം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക. അത് ഒരു പ്രത്യേകത.
7: But it wasn't always this way. In the 1990s, Kanjikuri depended heavily on vegetables brought in from other states, often grown with chemical fertilizers. In order to strengthen food security and improve people's diets, the local council proposed a different approach. It began encouraging families to grow organic vegetables in whatever space they had.
10: നമ്മുടെ പഞ്ചായത്ത് എന്ന് വെച്ചാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ അയൽക്കൂട്ടങ്ങൾ വഴി ഒരു ദിവസം പച്ചക്കറി വിത്തുകളും വളങ്ങളും കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ചെയ്യേണ്ട ലഘുലേഖകളും കൊടുത്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചത്. അതിൻ്റെ പ്രതിഫലനമാണ് എല്ലാ ആളുകളും ഇപ്പോൾ എല്ലാ വീടുകളിലും ഏതെങ്കിലും രീതിയിലുള്ള പച്ചക്കറികൾ ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ല.
7: One of the first challenges the community faced was turning poor soil into fertile ground. What Kanjikuri achieved has earned the respect of agricultural experts.
11: When we look at the soil in these areas, we can really see that it is, it is a sandy soil. So the problem is this with this sandy soil is that it doesn't retain water. It is infertile. So just we can imagine the effort that is required to turn it into really cultivable form.
7: An effort that required innovative ideas. 72-year-old spinach farmer Pushpa Janan learned to improve soil fertility, retain moisture and manage excess water.
12: നമ്മൾ ചെയ്യുന്നത് കുമ്മായം ഇടലാണ്. കുമ്മായം കുമ്മായത്തിൻ്റെ പുറത്ത് ഈ കോഴിവളം ഇങ്ങനെ ഇട്ടു പോകും. കോഴിവളത്തിൻ്റെ പുറത്ത് എല്ലുപൊടിയും കൂടി തുളിയിട്ട് ഈ സൈഡിലുള്ള മണ്ണിങ്ങനെ റൗണ്ടിലിങ്ങനെ വരമ്പുണ്ടാക്കും. അതിൻ്റെ പുറത്താണ് ട്യൂബ് ഓടിച്ചിട്ട് ഷീറ്റ് ഇട്ടിട്ട് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് പിന്നെ നട്ടാൽ മതി. നട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട.
7: But turning sand into fertile soil was only the beginning. Now there's another major challenge, climate change, which makes farming increasingly unpredictable. Here too, more good ideas are needed. Farmer Udayappan found a way to keep farming his small patch of land even when the water rises.
10: ഈ ട്രെമ്മുകളാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതുകൊണ്ട് ആ വെള്ളത്തെ അജീവിക്കുന്ന വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രെമ്മിൽ കൃഷി ചെയ്യുന്നത്. കാരണം ട്രെമ്മിൽ കൃഷി ചെയ്യുന്ന വെള്ളത്തെ ഒരു പരിധിവരെ അതിജീവിക്കാനും അതോടൊപ്പം തന്നെ ഇതിലിടുന്ന വളങ്ങളെല്ലാം ആ ട്രെമ്മിൽ തന്നെ സുരക്ഷിതമായിരിക്കുന്നതുകൊണ്ട് യാതൊരു കാരണവശാലും കൂടുതൽ വളങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ സാധിക്കുന്നു.
7: ഫോർ ഇയേഴ്സ് ഫാമേഴ്സ് ഹിയർ സോൾഡ് ദ വെജിറ്റബിൾസ് അലോങ് ദ നാഷണൽ ഹൈവേ. But construction work disrupted access to the roadside shops. Sujit came up with the idea of a vegetable van to take the market to the people instead. He brings fresh produce closer to urban households where he can count on a steady customer base.
13: ഈ കുഞ്ഞുകുഞ്ഞു ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എറണാകുളത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ആവേശമുണ്ടല്ലോ അത് വലിയൊരു മോട്ടിവേഷൻ ആണ് എനിക്ക് നൽകുന്നത്.
7: And the response is overwhelming. At the district administration complex in Ernakulam, about 60 kilometers north of Kanjikuri, customers regularly gather around the van, eager to snap up the vegetables before they sell out. For many, the produce has become synonymous with freshness, quality, and reliability.
14: Vasan karagachuri veendum idan issue variyanulla
15: yaru kudunu siram vaangikkunnu idu vaangiyal namukku matta asugangalum illa kootan valare rasagaramaanu
7: A farming model of any scale is never a one-size-fits-all. But experts say the Kanjikuri model can be adopted elsewhere with few modifications.
11: For example, if we look at Rajasthan, we cannot go